0: എന്താ നിർത്തി കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടു.
1: അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല.
0: ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ, പാടു നല്ല ശബ്ദം.
1: അയ്യോ, ഞാൻ
0: സാളെ പാടു പ്ലീസ്.
1: ഇല്ല, എനിക്ക് പാടാനറിയില്ല.
0: ഏയ് കം ഓൺ പ്ലീസ് പാടു പ്ലീസ്.

88.9 മിന്നഫ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇപ്പോൾ സമയം 9:32. നല്ല നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. കൂടാതെ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ സംഭവവികാസങ്ങളും മറ്റ് വാർത്തകളും കേൾക്കാം. അടുത്ത ഒരു ഗാനത്തിലേക്ക് കടന്നുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം.

പിന്ത മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഓണാഘോഷം അടുത്ത മാസം 8-ാം തീയതി നടക്കുകയാണ്. അപ്പോൾ അധികം ദിവസങ്ങളിനിയില്ല. എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവരെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്തെങ്കിലും അധികം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർമാരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഒന്നുകിൽ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ അങ്ങനെയുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അധികം ദിവസങ്ങൾ ഇനിയില്ല. അപ്പോൾ എല്ലാവരോടുള്ള അഭ്യർത്ഥനയാണ്, ടിക്കറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്യുക. അടുത്ത മാസം 8-ാം തീയതിയാണ്, ശനിയാഴ്ച. ജീലോങ് വെസ്റ്റ് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഒരു പരിപാടി ആദ്യമായിട്ടാണ് അവിടെ ഈ ജീലോങ് വെസ്റ്റ് ഹാളിൽ നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഇന്നത്തെ കാലത്ത് ഒരു നല്ലൊരു സ്റ്റേജ് നമുക്ക് കിട്ടാൻ ഇല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത 8-ാം തീയതി എല്ലാവരെയും കാണാം. ഇനി നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പ്രവേശിക്കാം.

88.9 MINFM മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു ദിനം എല്ലാവർക്കും നമ്മൾ ആശംസിക്കുകയാണ്. നല്ലൊരു വെതറാണ് ഇനി അടുത്ത നമ്മുടെ ഓണം അടുത്തു തുടങ്ങി. വിന്തം മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ 19th ഓണാഘോഷം August 8th ശനിയാഴ്ച 4 PM ജീലോങ് വെസ്റ്റ് ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. വർണ്ണാഭമായ കലാപരിപാടികളോടൊപ്പം പിന്നണി ഗായകൻ ശ്രീ അരുൺ ഗോപന്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. ശ്രീ അരുൺ ഗോപൻ ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹത്തിനിടയിൽ ഏറെ പരിചിതനായ ഗായകനാണ്. അദ്ദേഹം വിവിധ മലയാളി അസോസിയേഷൻ പരിപാടികൾ, ഓണാഘോഷം, വിഷു പരിപാടികൾ, സ്റ്റേജ് ഷോകൾ, സംഗീത നിശകൾ എന്നിവയിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. മെൽബൺ, സിഡ്നി, ബ്രിസ്ബെയിൻ, പെർത്ത് തുടങ്ങിയ നഗരങ്ങളിലെ മലയാളി പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. മെൽബൺ മലയാളി സമൂഹത്തിൽ പ്രത്യേകിച്ച് ഓണം, വിഷു, കമ്മ്യൂണിറ്റി ആഘോഷങ്ങൾ എന്നിവയിൽ ഇന്ത്യൻ പിന്നണി ഗായകരുടെ പരിപാടികൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷം ഈ വരുന്ന August 8th 4 PM മുതൽ ജീലോങ് വെസ്റ്റ് ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. അതോടൊപ്പം പ്രസിദ്ധ പിന്നണി ഗായകൻ ശ്രീ അരുൺ ഗോപന്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. മറക്കേണ്ട, ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടവരെല്ലാം ബുക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രസിഡൻ്റോ സെക്രട്ടറിയോ മറ്റ് കമ്മ്യൂണിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഗാനത്തിലേക്ക് കടക്കാം. അതിനുശേഷം നമുക്ക് വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി തിരിച്ചെത്താം.

88.9 വിന്നർ ഫോർ മലയാള ജാലകത്തിലേക്ക് എവർക്കും വീണ്ടും സ്വാഗതം. ലോകം മുഴുവൻ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ജ്വരത്തിലാണ്. ഇനി അധികം സമയമില്ല. ഓസ്ട്രേലിയൻ സമയം, അതായത് തിങ്കളാഴ്ച പുലർച്ചെ 5 മണിക്കാണ് കളി ആരംഭിക്കുക. സെമി ഫൈനൽ മാച്ച് വിജയിച്ച് ഫൈനലിലേക്ക് എത്തി. നമ്മളെല്ലാം ആകാംക്ഷയുടെ മുൾമുലയിൽ നിർത്തിയ ഒരു മത്സരം കൂടിയായിരുന്നു. ഇംഗ്ലണ്ട് ആദ്യത്തെ ഗോള് സ്കോർ ചെയ്തപ്പോഴേ അന്നത്തെ ഒരു കളിയുടെ ഒരു പ്രത്യേകത, ഒരു ഗോളടിച്ചു കഴിഞ്ഞാൽ ഏത് ടീം, എനിക്ക് തോന്നിയതാണ് ഒരു ടീം ഒരു ഗോളടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചടിക്കാൻ വലിയൊരു പ്രയാസം നേരിടേണ്ടി വരും എന്നുള്ളതാണ് എന്നായിരുന്നു എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേങ്കിലും ലോകമെമ്പാടുമുള്ള അർജൻറ്റീന ഫാൻ, അതുകൂടാതെ മെസ്സി ഫാൻസ്, അവർക്കൊക്കെ വളരെ സന്തോഷിക്കാം. നല്ലൊരു മനോഹരമായിട്ടുള്ള 2 ഗോളുകൾ അല്ലേ. അത് എന്താ പറയുക, ലോകം മുഴുവൻ പറയുന്ന പോലെ 39 വയസ്സുള്ള ഒരു എന്താ പറയുക, ഒരു മിശിഹ, അദ്ദേഹത്തിൻ്റെ പ്രകടനം, ആ ബൂട്ടിൽ നിന്ന് വരുന്ന ഓരോ പാസുകളും ലോകമെമ്പാടും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഈ ഫുട്ബോളിനെ സംബന്ധിച്ച് എനിക്ക് ഈ ജ്വരം, ക്രിക്കറ്റിനോടായിരുന്നു അധികം ജ്വരം. അപ്പോൾ പിന്നെ ഈ ഫുട്ബോള് ഞാനുള്ള അന്ന് 86-87 ആ സമയ കാലഘട്ടങ്ങളിൽ, അന്നെല്ലാം നാട്ടിൽ TV അപൂർവമാണ്. ചില വീടുകളിലാണ് ഈ TV സമയം. അപ്പം ഞാൻ ഈ കളി കാണാൻ വേണ്ടി ഏകദേശം ഒരു 700 മീറ്റർ ദൂരേക്ക് ഞങ്ങളെല്ലാവരും കൂടി പോകും. അന്ന് രാവിലെ എൻ്റെ ഓർമ്മ ശരിയാണ് ഒരു 4:30 എഴുന്നേറ്റ് കളി കാണാൻ പോകാറ്. അതിനുശേഷം മരഡോണ, അദ്ദേഹത്തിനെ ആയിരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നത് അന്നത്തെ കാലത്ത്. അത്രയും മനോഹരമായിട്ടായിരുന്നു അദ്ദേഹം കഴിച്ചിരുന്നത് അല്ലേ, കളിച്ചിരുന്നത്. അതിനുശേഷം പിന്നെ മരഡോണയുടെ ഇതിൻ്റെ ശേഷം അദ്ദേഹം കളിയിൽ നിന്ന് പോയി. ഇപ്പോൾ പിന്നീട് കൂടുതൽ ആളുകൾ ഈ അർജൻറ്റീനയുടെ ഫാൻ ആളുകൾ തന്നെ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഒരു ഇത് നമ്മൾ കണ്ടു. ബ്രസീലിനും നല്ല പ്രഗത്ഭരായിട്ടുള്ള കുറേ കളിക്കാരുണ്ടായിരുന്നു. അതിനുശേഷം 2 ടീമിനെയാണ് അധികം കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്, ഒന്നുകിൽ ബ്രസീൽ അല്ലെങ്കിൽ അർജൻറ്റീന. ബ്രസീൽ കളിക്കുമ്പോൾ ബ്രസീൽ ജയിക്കണം എന്ന ആഗ്രഹമുള്ള അർജൻറ്റീന ഫാൻസും കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ മെസ്സി എന്ന ഒരു മാന്ത്രികൻ, അദ്ദേഹം ഈ ഫുട്ബോളിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷമാണ് അധികം ആളുകൾ വീണ്ടും അത് ഈവൺ ബ്രസീൽ ഫാൻസ് അടക്കം അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നു. ഇക്കഴിഞ്ഞ ഈ സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു. അപ്പം അതിനെ ഏറ്റവും അധികം വിമർശനം നേരിടേണ്ടി വന്നത് കോച്ചാണ്, അതായത് ഇംഗ്ലണ്ടിൻ്റെ കോച്ച് തോമസ് ടച്ചിലാണ്. അദ്ദേഹത്തിൻ്റെ തന്ത്രം, അവസാന ഘട്ടത്തിൽ സ്വീകരിച്ച തന്ത്രമാണ് ഈ ലോകകപ്പിൽ സെമി ഫൈനലിൽ അർജൻറ്റീനയോട് പരാജയപ്പെടാൻ ഉണ്ടായതെന്നാണ്.